0: ശ്രീ എൻ എസ് കല്യാണരാമൻ അപ്ന മൃദംഗം ലൈ വിന്യാസം കാ സമാപൻ സങ്കീർണ ചാപ്പു താൾ സേ കർ രഹാ ഹൈ.
1: ശ്രീ എൻ എസ് കല്യാണരാമൻ കൺക്ലൂഡ്സ് ഹിസ് ലൈ വിന്യാസം ഓൺ മൃദംഗം വിത്ത് സങ്കീർണ ചാപ്പു താളം.